105.4 മെഗാഹെർട്സിൽ നമ്മൾ ആകാശവാണി പണിജി കേന്ദ്രച്ച എഫ് എം റെയിൻബോ സേവയിലാണ് വിളിക്കുന്നത്. സോവര 36 മിനിറ്റ് ജൽദി ആസാ. യെസ് നിക്സ് തുമ്ഹി ഐകലോ കോക്കണിക്ലാൻ രാഷ്ട്രീയ ഖബറോ. ആണി ആത്താ പുഢേ വരിയ കാര്യവ റെയിൻബോ സാൻസ്.